0: പഴം ആണ് അല്ലേ?
1: Fire alarm medical one, can we have an EM number for 2090?